0: കല്യാണം തന്നെ ഊനി മറാവങ്ങായത്തൊക്കെ ലെസറമ്പ് പറഞ്ഞ കരേറൻ ചോണപ്പ് വഷീർ കച്ചോണപ്പ് കന്നിസഞ്ഞോണപ്പ് Full gospel, Chachos of Kenya.
1: Véanse varias operaciones de observación y transmisión en un evento paisaje que fue, digamos, técnico e inestable. Los resultados siguen siendo algo insatisfactorios. De hecho, se observa poco interés por ciertos procesos frágiles.